പിന്നെ തോണി പൊസോൻപുറപ്പോ ദാമസേ ധർമ്മയാപ്പെട്ട ദായാതി വെച്ച ദാമസേ ഉത്തുമോ ജയശ്രീമാ മഹാബോ ഹാമുദ്രോങ് പിഹിട്ട് ആശീർവാദേ ഒബേത് മകേത് മൗപിയാണ്ട് ശിരു സമസ്ത രട്ടേ ജനതാവട മേ ഉത്തും പിങ്കം ശ്രവണീകരണ പിൻബര ഹെമദ നാട്ടമ ബണ്ഡാണ ശ്രീ പുഷ്പാരാമ മഹാവിഹനട്ട് നേത്രാഭിവന്ദന ധാതു മഹാ നമസ്കാര പിങ്കമട്ട് പെമനിന്ന ദാസ സംഖ്യാത് ഒബട്ടാത് അത് ദമസി ദായകത ഹെമദ നാട്ടമത് നിദുക് നിരോഗി ഭാവേമ സാക്ഷാത്തേവ ഉത്തും ജയ ശ്രീമാ മഹാബോധി പിഹിട ലഭേവാ കിനാശീർവാദയായി ഒബട ലബാദിന്നട്ട് ഏതോണി വെന്തകന ഹാമു അവസന മിനിത്തു കേപ്പേ ഹെമ പിങ്കമകമ നിമാവ് അമ്മട അപ്പച്ചിര താത്തട ബുധുബവ ലഭേന്ന് അമ്മട താത്തട ബുധുബവ ലഭേന്നായി മേ ഹെമ പിനാക്മ കരഗാന്നെ ബെന്തപൊണ്ണോണ മഹത്യ ഹിന്ദവ ആദരേ കണ്ണക്കിന ഹെമിന്ദ നെവേ അപ്പൊ മേ വിധ ലസ്സനട ജീവത്തെന്നെ അത് അപ്പൊ ലസ്സന ദിവ്യപെവത്താഗത കരാന്നെ അപ്പൊ ഹാമുദ്ര നഹസരത് മാധോബ അപ്പൊ കൗറുത് മകർ അത്തരം അമ്മ അപ്പച്ച അപ്പൊ മറണ്ണ നെത്തുവ് അപ്പട്ട ജീവിതത്തെ ദുണ്ണ ഹിന്ദ ബടയത്തുരി കുസയത്തുരി ത്യാഗന മെരുവനത്തുവ് അപ്പട്ട ജീവിതത്തെ ദുണ്ണ അമ്മല അപ്പച്ചില ഹിന്ദൈ ഒബാപി കൗറുത് ലസ്സനട ജീവത്തെന്നെ ഒബേത് മകിത് മൗപ്പിയവരു പോലീസ് ത്രിവിധ ഹമുദാവി സിവിൽ നാശക ബലക്കായ് ഹെമ കെനകുകെ മാതൃണീയ മൗപ്പിയവരു ഉണ്ടത് ശ്രുതി മൗപ്പിയാണ്ട് മേ കവി ഉപഹാരയാക്കേവ ഹെമ സസരകം അമ്മ താത്തെ ഉപ ഉപങ് ഹെമ സസരകം ഒബ ദെപല നിവന്ത കെനക മാവ മെറിവെ നെത്തി മാവ ദാലകിയ പു നെത്തി മട ജീവിതേ ദുണ് മാവ ലസ്സനട കൊടനക ആരക്ഷാ കരപ്പു അമ്മ അപ്പച്ച മാട്ട് നിവന്തക്കിന കമ്മ സസര പുറാമ ലബേവാക്കിന് പെത്തോമേൻ വെന്തകിന് കവി കീപ്പിയാമോ.